മംഗളവാദ്യാലും മിന്നൽതി മോഹനമ വലപ്പു വിമാനാന തലപുല വേഗാന വച്ചായി കാൻകലമ്മ.